ആകാശവാണി ഉദകമണ്ഡലം വാനൊളി നിലയം. നേരം 6 മണി. നേയർകൾ കേൾക്ക ഇരുപ്പത് ഇന്ത്യ മതലയത്തിൽ ഒലിപരപ്പാക ഉള്ള നികൾച്ചുകൾ കുറിത്ത അറിവിപ്പ്. കാളി 6:05 ആംഗലത്തിൽ സെയ്തികൾ ഡൽഹി അഞ്ചൽ, 6:10 എന്നിതാണും നല്ലവ കേൾക്ക വഴങ്ങുകിറാർ എൻ മീനാക്ഷി അവർ. 6:15 അരുളിസൈ ഭക്തി പാടലുകൾ. 6:40 വ്യവസായികൾക്കാണ് അറിവിപ്പുകൾ. 6:45 മാനില സെയ്തികൾ ചെന്നൈ അഞ്ചൽ. 6:55 ഇയർക്കയിൻ